0: നിങ്ങൾ ചുരാർ മെൻ ഇന്ന ലാംഗ്വേജ് ഇന്ന കാജ് ലാംഗ്വേജ് ഐ കോൾ ചുരാർ ഫാദർ വിസ് ട്രാവലിംഗ് ഫ്രം യു ട്രാവൽ നോസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈസ് ഇൻ എ ഫയർ ബേണിംഗ്
1: ഇന്നേ